0: ഹിതങ് ഇരുവരി
1: മിസാലക മിഹം വിയോ കേതവാനി ഏറും ഹിതങ് അരാണ മിഹൻ നുവിനമയ നമയെ മിക്കിയാവസ് നുവിനമയ കുരിങ് ഹുരിഹിം കങ്കങ് ഹുരിനമയ മാമെ സലാമെ കുറാശ ഗുവാണ് സലാമത്തെ നുവാടനുണെ കുളഗോയസ്.

0: അതിനകത്തും പെനൽറ്റി ബേർ അധ്യാമിയും ഇനീഷ്യൽ ഓപ്പണിംഗ് സ്റ്റോറി ബോർഡ്
1: ഇന്ത്യ പാകിസ്ഥാൻ കുളെ മെച്ചെക്ക് ഫഹു ദെമിനറ്റ് ഗെ കുളും ദക്കുവാദനി ഫുർത്തം ഫെഷീറുകതോ മെച്ചഫോ കബീർ ഖാന ദെക്കോള ഗിനബേക്ക് മുസാഹറാ കുറൻ നിക്കുമെ സൗബക്കി കൊബ
0: പെനൽറ്റി ബേർ അധ്യായം ഇതോ ദെമ എനക്ക് ഏറുക ദെൻ എവറുക കുളും തിരി നെമ്മി ഹദ്ദെൻ എന പെനൽറ്റി ബേർ അധ്യായം എന റിഷ്വതീഫിയേ ഗോമ ബദ്ദാറുയേ
1: ഹിസാബും അത് ഫെന്നണി പാകിസ്ഥാൻ കുളും തെരിങ്ങ സേനിയ സലാം കൊല്ലാ തമസ്തേ
0: ഹെം വി മൈ ഹിസാബും മീ ഹുൻ ബുണണി ഹെ ആ മുസ്ലിം മീ ഹെകേ മീന ടീം ആത് കൊള ക കൊല്ലിയേ ദെ ഹെം റിലിജിയസ് ദി നു ദീനി ഗോതും തങ്കൊള ബുഡങ് ഏനഗെ ദീനം ഏനം ബലാ മ കുറുമ കങ്കം ദെ കേഗ ഫാറു ഗദ്ദാറു ലിയും കാ കങ്കം കുറു
1: പ്രീതി ഹോക്കി ടീം ഗെ ഹമ കുളും തെരിയേ മീ പ്രീതി ഗെ കോൺ ടീം ഗെ ക്യാപ്റ്റൻ എക്കമ ബുണണി
0: കോൺസ്റ്റന്റ്
1: ചന്ദീഗർ ഫിലിമുകൾ ദെന്തക്കണി ടീമും എന്നെ ബേരെ ഫെ ഷാറുഖ് ഖാൻ മത്ത് കബീർ ഖാൻ ബി ഫെന്നണി അങ്ങെ ഹോക്കി ടീം മാ ഹവാലുവെങ്കിൽ അങ്ങനെ കോച്ചെ ഗൊത്തുക ദെങ് സബു മാക്കാൻ മിസോ മിക്കിയണിങ്ങെ ദെ കോച്ച് കോച്ച്ക മാ ഹവാലുവെങ്കിൽ ദെ അണ്ണ കുളും തെരങ്ങി തെരങ്ങ പ്രീതിഗെ ബാക്ക് മിഫാ കൊല്ലെ പ്രീതി ലഹും ഏമ ടീമാ ഗുളവേണ കമ ബുണണി ബാക്കി അദബെ ദീഗെ ദേ അദബക്കി
0: ഏ കോട്ട് വാഷ ഫസ്റ്റ് മിനിറ്റ് തെരഗ ദിഹ ബുരു ജഹും കാല കമക്ക
1: ഫസ്റ്റ് മിനിറ്റ്
0: തെര ദിഹ ദെ മിനിറ്റ് തി മിനിറ്റ് തെരേഗ ഗഡി ദക്കാഫ ബുണാണ് ബുരു ജഹീം എങ്കിതാണ് പ്രീതി സബർവാൽ ഹെം വിജയാമു ഇമ്പോസിബൽ ടാസ്ക് കാല ചെദ്ദെങ്ങേണ മാനെ വല്ലമു ഗസ് ബുണാണ് പ്രീതി സബർവാൽ ഇന്ത്യയെ
1: ആ യെസ് ബരാബർ
0: സോ കോട്ട് വാഷ ബുരു ജഹാൻ ജി
1: ആ ദിയ ബുരു ഹൈ മിനിറ്റ് തെരേഗ യെസ് ആ എമ ഫുറത് മദുഗെ ട്രെയിനിംഗ് ഫെഷുണി കിഹിനെ കോംഗോ തക
0: ഉമ്മി ഫുറത് മദുഗെ ട്രെയിനിംഗ് ദോ ഫുറത്തമദുഗെ ട്രെയിനിംഗ് ഫെഷനി ആ ഷാറു ഹാൻ ദേണ് ലിസ്റ്റ് എലിസ്റ്റ് ഷാറു ഹാൻ കണ്ടാളഫുണ് മകാമത്തക മീഹും ലാഫുൺ അണ്ടി തെങ്ങ മകാമത്തക മീഹും ഏന കുളംബേണു വാതന നുകുളവികൻ സുവാബ് കൊക്കൻ ബൈ മീഹും ബേറുസ് ഏക കുരി ഏക കുരി രേഗണ്ട ദിമാവ ഹാജ്സാ തമി ഉളേ രേഗണ്ട ദിമാവ ഹാജ്സായിക്ക് ഏ നന്ദ
1: തി ഫീൽഡ ഗോസ
0: ഫുറത്തമ ഫെഷനി ഏ നിദാ തന്തം ബദൽ കുറാ ഹിസാബുന്ത
1: ഏദിങ് ഓ ഏദിങ് എമുഗനി ഏദിങ് ട്രെയിനിംഗ് ബൈ നൂന്ത
0: ഫുർത്തമ പ്രാക്ടീസ് ഫെഷനി
1: ട്രെയിനിംഗ്
0: ട്രെയിനിംഗ് ദോ യാറു നന്തക്കി ആഫ ദിങ്കിത്ത് കുറണേ നന്തക്കി ആ ഹുരിയാ ലിസ്റ്റ് കൊല്ലാഫ ഏ ഫുർത്തമ ട്രെയിനിംഗ് ഹമ്മ എന്നെ വാണി മീ മിക്കാല ഫിലിം തോക മീ കുല്ലി കുല്ലി എബുണി മഹാരൻ കാരി
1: അസ്മി അസ തിയോളിനി ഹമ്മ ഹിസാബ് ഗെങ്കി ഇകം സീദാ ഏ
0: തങ്കള നുബുണി വിഗൻ നുബുണി
1: വിഗൻ ഇകം എദേ തരെ മെദു
0: ഗെ മിഹാരസ് മിസുബുണി അസ്മി കാരി ഷാവിയന തോളൻ ദൂക്കിയ ദൂൺ നുഹിമനെ ഹത്തറ റക്കിയ അസ്മിന കണ്ണേ ഗെ ഇകം കുല്ലി കുല്ലി കുരിന്ദു ദിമായി ലണ്ടകേ ഇകം ഗ നന്ത കിയാലി മസ് സുബ്ഹാന അല്ലാഹ് ഏരഷ റഗോളെ റട്ടേ ഹിമ സെമി മലാമസ് കുറാൻ ഇകാല കാമേ മീ ഏ വിയ വാഗതകി സിക്കുണ്ടി ഗോവെ ദുദു കുരിയൻ നാണ കാ കങ്കം
1: ആ എമ്മി ഏക ഫുറത്തമയമുഗ ട്രെയിനിംഗ ഹവാൽ കുറാ മസക്കതി നുണി കുറം ജഹേ കമക്കി ദിഹ കിലോമീറ്റർ അദ്ദു ആ റുളിയാതെ ബാവരിങ് ഏ കമാ ദിഹ കിലോമീറ്റർ ഓ ഫതിഹ ദുവന് തേതു കുരിമ ദോ
0: ഹമ്മാജ് 10 കിലോമീറ്റർ ബാഗേങ്ങെ
1: ദെ മീ കുളുമുഗെ തെരേഗ മീ ദിബാമ ബൈക്കന്ത വര ഹറുകശി കോച്ചെ ഗതു ഗസ്തു വഗെ ഗതു ഫുർതമ കബീർ ഫെന്നനിസ് ബെഞ്ച് ബൈക്ക് കുളും തെരിൻ ലാണെ ദോ ബെഞ്ച് ക ബാതി ബാ ഫതിബി ദെമിയകു ഫഹുൻ അനെ കകുളെ ആറുവാൻ എന്നു ഇക സോപ്ത കഹോരേ കി മീഹും ബാലുവണി തിബുന ടീം സ്പിരിറ്റ് നു ഫെന്ന മീഹുൻ നായക കങ്ക ദെമിയു ബാലുവണി പ്രാക്ടീസ് കുരാർ ദേഗെ തെരേ കമ ദെമിയു ഗൊദ്ദുണ കൊ തിബേത ഇകം എദെമിഹും ഫഹും മി അരണി കുളെ കിത ദോഹ ഫഹും
0: ഖബീർ ഖാൻ കോച്ച് കി ഗുത്ത കൊണ്ണ ദേ നേ ഇതിന ഗവൺ നമസ്തേ നേതേ
1: ആജ് മേ ഡിസൈൻ കർതി ഹുവേ
0: ആ ഹേന ബുണനി ദേ എമി ഹും ബേണു നോ ഞാതി ബണ്ണ ബേണു ബണ്ണ നോനേ നമസ്തേ നേതേ ഓക്കേ
1: ഓക്കേ ആ ഓക്കേ ലവ ക ഫോങ്ങേ
0: ഓക്കേ
1: മി ഫാ ചക് ദേ ഇന്ത്യ രംഗള വാൺ
0: ആ
1: സാരി വാൺ
2: आज हम 2 किलोमीटर ज्यादा भागेंगे।

ഹുർമത്തിരി കുറവാഫാവ നഫ്സെ ഹക്കാലാകെ മെനുവി നുമരാശെ അതി അനിയാകെ ഗൊതുക മരാലവേ മീഹാ ധന്നാശ് ഫഹെ ഹമകശവറും എമീഹാകെ വലി വെരിയായ തിമൻ റസ്ഖലാങ്കെ ബാര ദിവ്വീമെ ഫഹെ കത്ലു കുറുമുക ഏനാ ഇസ്രാഫ് നുകുറാ ഹുഷ്കമെ ഹമകശവറും എ വലി വെരിയായ കീ നസ്രു ലിബ്ഗെംവാ മീഹെ കംഗാവിയേ.

മിസാലായി ഹിക്കം ഫദ ഹുരിഹാ കമെ മി ഖുർആൻ ഗാ ബയാൻ കുറവീമേ ഈ എവരിൻ ഹന്ദുമ കുർമട്ടക്കെ ഏകമകു എ ഖുർആൻ നഫ്രത്വേ ദുരുഹെലിവും മെനുവീ എവരിൻ നഖം ഇതുരെ നുകുരത്തെ.